0: ദുആൽ സിർറായി ഫാളുക എവരെങ്കെ മുദാതം ഹേദകുറാ മീഹുന്നെ ഫഹെ എവരെങ്കെ വെരി റസ്കലാങ്കെ ഹദ്രത്തുക എവരെങ്കെ ധർമ്മ എവരെന്നം ഹുട്ടെ അതി എവരെങ്കെ മച്ചക ബിരെന്നെത്തെ അതി ഹിതാമ ഖുറാനേ ഭയഹുക്കം ഗാവിസ് എവരെ നുമെവേമേ.
1: ദിവേ എഫ്എം ദിവേ ഹിന്നായകു നുമദിയ എകെ മെഗാഹെർട്സ്.
2: അലിനൂർ